അടുത്ത് മനസ്സ് വിനനാസകോണി പ്രതാപ ഫ്രാലി രാഗം ആദിതാളം ത്യാഗരാജർ കീർത്തനി.